0: അപ്പൊ ഒന്നാമത് ക്വീൻടാക് ഇരുപത് ക്വീൻടാക് ട്രാക്കിന്റെ മേഗൻ തൈൻ്റെ Rita sex no contenan pais su batin wakia au wakia o no tu wana wowa. Oh, tata tata tata kawa na kumina kaya yung kainis me akiri kwa nang dami te. Sa wayang katin na to atara pa, kiri beste popo to!
1: Kapunga na ito kiri impeg ipukin na niya kiya akim ka. Karawan ka tayang kiri impeg o kasunia kini kiri da ikin takawain tatayare na rikwa kiya. Arigatem, pagkiripes na po po to.